Bond FM 92.9. I say Kaibuzo. Kene Chineke, onye mere ka ide ndu na ala ndị dị ndụ. Kenai nine. Kana agaria mgbe niile n'oge niile. Ọ bụ n'oge ozi ekene ka nna nabata gị n'ọmarịcha ụbọchị nke taa. Aha m bụ Tobechukwu Onyekachi Mugabu, onye isi oche n'oge ozi ekene nke taa. Onye ma na-ege ntị agakwa n'ebe ọbụla sonyere anyị n'oge ozi ekene.